0: എവിറ്റ് ജീവമാന സത്വയാൻ സത്രദേന ഗായന കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാന ദേവിയാൻ മഹാസേട സിയലു കൗരവേ വേവായി കേന
1: സോദേശേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേന തുണ്വന സ്വർഗ്ഗേ സിയോൻ ഹി മഹാസേഗേ സിംഹാസനേ ഇദിരിയേ സിടി වැඩි මහල්ලන් 24 දෙනා ස්වකීය කිරුළු බිම දමා දෙවියන් වහන්සේ ඉදිරියේ වැඳ වැටෙමින් ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ